അഞ്ചു നടക്കും നടന്നുണ്ടായി അന്ന കൊടിയേ അമതി കൊള്ളായി പാലും പലമും കൈകളിലേണ്ടി പവളവായി പുന്നകൈ ചിന്തി കൂലമയിൽ പോൽ നീ വരുവായി കൊഞ്ചും കിളിയെ അമതി കൊള്ളായി ദൈവം ഇളതു